അമ്മത്തോട്ട കോയില തമാനിക്ക് വല്ലങ് മീറ്റ് ഇലയിൽ ഔട്ടവിട്ടൗട്ട് സൗകര്യമാണ് ചിലവിലുമാനിക്ക് വല്ലങ്ങി അമ്മക്കിച്ച് അമ്മാളു തലു തുങ്ങിച്ച് പാമിക്കായ ഔയോ ഇലാപ്പിങ്ങാങ്ങോട്ടില്ലുകൂ സാലോ കാലോട്ട സാനിക്കുട്ട ചില ലഹിയാണ് ആമാം.